0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ സി എൻ ചന്ദ്രശേഖരന്റെ വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം സി ചെലുവരാജു, ഗഞ്ചിറ സി പി വ്യാസവിഠല, ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ച വരവല്ലഭ എന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം ഹംസധ്വനി, ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to violin recital by C. N. Chandrasekharan. He is accompanied on the mridangam by C. Cheluvaraju and on the ganjira by C. P. Vyasavidhala. He begins his violin recital with a composition of G. N. Balasubramaniam, Varavallabha, in the ragam Hamsadhwani, set to Adithalam.

0: അടുത്തതായി മലയമാരുത രാഗത്തിൽ മനസാ എടുലോ എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ കൃതി രൂപകതാളം.
1: Continuing his vocal recital, he will now present a composition of Saint Thyagaraja, Manasai Edulo, Indiragam, Malayamarudam, set to Rubaka Thalam.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സി എൻ ചന്ദ്രശേഖരന്റെ വയലിൻ കച്ചേരി. മൃദംഗം സി ചെലുവരാജു, ഗഞ്ചിറ സി പി വ്യാസവിഠല. ഇനി മധ്യമാവതി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച കീർത്തനം രാമകഥാസുധ എന്ന് തുടങ്ങുന്നു ആദിതാളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. You are listening to Violin Recital by C.N. Chandrasekharan. He is accompanied on the violin by C. Cheluvaraju and on the ganjira by C.P. Vyasavidhala. Now listen to the composition of Saint Thyagaraja, Rama Kadasudha, Indiragam, Madhyamavadi, set to Aditalam.

0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച തില്ലാന രാഗം ധനാശ്രീ ആദിതാളം.
1: ശ്രീ സീൻ ചന്ദ്രശേഖരൻ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് എ തില്ലാന ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ ഇൻ ദ രാഗം ധനാശ്രീ സെറ്റ് ടു ആദിതാളം.

0: ഇതുവരെ കേട്ടത് സി എൻ ചന്ദ്രശേഖരന്റെ വയലിൻ കച്ചേരി. മൃദംഗം സി ചെലുവരാജു. ഗഞ്ചിറ സി പി വ്യാസവിഠല. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ സി എൻ ചന്ദ്രശേഖരൻ. Accompanying artist were C. Cheluvaraju on the mridangam and C. P. Vyasavidhala on the ganjira. This program was contributed by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മധുരൈ സോമസുന്ദരം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം ദേവമനോഹരി രാഗത്തിൽ ആദി താള വർണ്ണം കേൾക്കാം സ്വന്തം രചന.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Music Concert by Madhurai Somasundaram. He begins with his own composition, a varnam, in the rag Deva Manohari, set to Adithal.

0: ദേവമനോഹരി രാഗത്തിൽ ആദ്യ താളവർണ്ണമാണ് കേട്ടത്, സ്വന്തം കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു എ വർണം ഇൻ ദ രാഗ് ദേവമനോഹരി സെറ്റ് ടു ആദിതാൾ.
0: ഇനി ശക്തി ഗണേശം എന്നാരംഭിക്കുന്ന കീർത്തനങ്ങൾക്കാം. രാഗം ഊർമിക, ആദിതാളം സ്വന്തം കൃതി.
1: നെക്സ്റ്റ് ഈസ് ഹിസ് ഓൺ കോമ്പോസിഷൻ ശക്തി ഗണേശം ഇൻ ദ രാഗ് ഊർമിക സെറ്റ് ടു ആദിതാൾ.

0: ശക്തി ഗണേശം എന്ന കൃതിയാണ് കേട്ടത്. രാഗം ഓർമിക, ആദ്യ താളം സ്വന്തം കൃതി.
1: യു വിൽ ലിസണിംഗ് ടു ഹിസ് ഓൺ കോമ്പോസിഷൻ ശക്തി ഗണേശം ഇൻ ദ രാഗ് ഓർമിക സെറ്റ് ടു ആദ്യ താൾ.
0: അടുത്തതായി കാമവർദ്ധിനി രാഗത്തിൽ ശിവ ശിവ എന രാധ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നൗ ലിസൺ ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ ശിവ ശിവ എന രാധ ഇൻ ദ രാഗ് കാമവർദ്ധിനി സെറ്റ് ടു ആദ്യ താൾ.
2: ശിവ ശിവ ശിവ എന രാധ ശിവ ശിവ

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ശിവശിവ എണരാധ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാമവർദ്ധിനി, ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ശിവശിവ എണരാധ ഇൻ ദ രാഗ് കാമവർദ്ധിനി സെറ്റ് ടു ആദ്യ താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരൈ സോമസുന്ദരം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി നീലകണ്ഠ മഹാദേവ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കുവലയാഭരണം, ആദ്യ താളം സ്വന്തം കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ മധുരൈ സോമസുന്ദരം. ലിസൺ ടു ഹിസ് ഓൺ കോമ്പോസിഷൻ നീലകണ്ഠ മഹാദേവ ഇൻ ദ രാഗ് കുവലയാഭരണം.

0: നീലകണ്ഠ മഹാദേവ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കുവലയാഭരണം, ആദിതാളം സ്വന്തം കൃതി.
1: You were listening to his own composition, Neelakanda Mahadeva. In the rag, Kuvalaya Bharanam, set to Adithal.
0: Adutthathayi, Chaya Tarangani ragathil, Kriba Joo Chudaku enna keerthanangalkkam, Adithalam, Thyagaraja Swamikal Kriti.
1: Now listen to a composition of Saint Thyagaraja, Kriba Joo Chudaku. In the rag, Chaya Tarangani, set to Adithal. Kriba Joo.

0: കൃപജൂച്ചുടകു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഛായാതരംഗിണി, ആദ്യതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു വിൽ ലിസ്ണിംഗ് ടു കൃപജൂച്ചുടകു ഇൻ ദ രാഗ് ഛായാതരംഗിണി സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ദേവാമൃത വർഷിണി രാഗത്തിൽ എവരനി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: മധുരൈ സോമസുന്ദരം കൺക്ലൂഡ്സ് ഹിസ് കർണാറ്റിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. യവരനി ഇൻ ദ രാഗ് ദേവാമൃത വർഷിണി സെറ്റ് ടു ആദിതാൾ.

0: എവരനി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ദേവാമൃത വർഷിണി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, എവരനി. എന്ത് രാഗ്? ദേവാമൃത വർഷിണി, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരൈ സോമസുന്ദരം അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You are listening to Carnatic Classical Music Concert by Madhuri Somasundaram. This program was brought to you by Akashwani Thiruvananthapuram. For Agam, 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. Now we bring you a violin recital by T. H. Subramaniam. He is accompanied by Kuzhalmandam G. Ramakrishnan on mridangam and G. Manohar on kadam. Adim Bhairavi ragathil Khandajadi Adathala Varnam, Viriboni. First item of this concert is a Bhairavi raga varnam set to Khandajadi Adathala, Viriboni.

ജഗദാനന്ദ കാരക എന്നാരംഭിക്കുന്ന ത്യാഗരാജ് പഞ്ചരത്നകൃതി നാട്ടരാഗം ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് എ പഞ്ചരത്നകൃതി ജഗദാനന്ദ കാരക രാഗ നാട്ട സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അനുപമ ഗുണാംബുധി അഠാനരാഗം ഖണ്ഡചാപതാളം ത്യാഗരാജകൃതി നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ അഠാന സെറ്റ് ടു ഖണ്ഡചാപതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ അനുപമ ഗുണാംബുധി

0: ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹി വാസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം.
1: രാഗം ഡി ടി എച്ച് ചാനലിനുവേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ by Thrissur Station of All India Radio for Ragam 24